ബ്രഹ്മനാരദ സംവാദേ ശനി വജ്ര പഞ്ചകവചൗ സമ്പൂർണം സംഘാശം കാശ്യപേയം മഹാകൃതിം തമ

ശ്രീമനോർമുനെ മന്ത്രഗ്രഹണമാത്രേണ വിഷ്ണുതുല്യോപവീന്ദ്രോഹം സദാ പാതു ഓം ദുർഗായൈ നമോസ്തുതോ ഓം ദുർഗേതി കണ്ഠസ്ഥോ മന്ത്ര പാതു സദാ മമ ഓം ഹ്രീം ശ്രീമിതി മന്ത്രോയം കണ്ഠം പാതു നിരന്തരം ഹ്രീം ശ്രീം ഹ്രീമി.